ഇല്ലേ, ഒന്നപ്പാക്കയില്ലേ, കാൽഭൂമി ഇല്ലേ, എല്ലാം പറക്കുതടി, നീ വിളിവളിയ ഉള്ളം നുഴഞ്ഞ പിന്ന.